0: ഏ ഇസ്തങ്ങിനിയോ ജമ്മിനെ ഹൈനക്കെ മാ
1: ജമ്മ തു പണത ഓത്തനെ
0: ഹൊരെ യാ യാവേക്കോ കേതാരോ
2: ഏ ആമിലേട്ട മനുഷ്യനെ കൊന്നു തെക്കോ തിരുവാരോ നഗ്ബശോ ദർദാർ കശോ ചിതാ
3: ഓ ഓ
0: ഗരെ പറ